0: ജിയ ദിൽ സേ
1: ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഹൗ ആർ യു ഓൾ? ഐ എം യുവർ ഫ്രണ്ട് അനിൽ ആൻഡ് യു ആർ ലിസണിംഗ് ടു ദി ഇന്നർ വോയിസ്.